എന്റെ ശബത് താൻ ഗുരുമഹാരാജ് ഗുരു അർജുൻ ദേവ് ജി പഞ്ചമ പാദശാം ടോക്സ് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് കിർപ ദാറ്റ് ഗുരുദാസ് സിംഗ് വാസ് ടോക്കിംഗ് അബൌട്ട് ബിഫോർ വാട്ട് വി ഓൾവേസ് പ്രേയിങ് ഫോർ ദാറ്റ് കിർപ ദാറ്റ് ഗ്രേസ് ദാറ്റ് ബ്ലെസ്സിംഗ് ആൻഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ശബത് ഗുരുമഹാരാജ് ഇൻ എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ഓഫ് ഹുക്കും നമ്പർ always refers to Mother Nature. And the rainbird is the example, the creature that Guru Maharaj has chosen. The rainbird always longs for the rain to fall. The Chatrik always wants the rain to fall. This bird loves the season rainfall. And Guru Maharaj wants us at some point to become just like the Chatrik and be the spiritual seeker who's looking and loving and longing to see his beloved always. Kripa Sindh, Kripa Sindh Karuna Prabhataro Har Prem Bhagat Ke Ne. O God, dear Waheguru, you are the ocean of mercy. Kripa from yourself. Please shower your mercy on us that I may forever do your bhakti, your devotional worship. Har prem bhagat ke ne. The next animal Guru Sahib talks about is the chakri duck. അനക്ക് സൂഖ ചക്രി നഹി ചാഹത് അനത് പൂരഹ പേഖ ദേ. The chakri duck does not desire many comforts in life. But it is always happy and full of happiness when it sees the break of dawn. Then the chakri duck is excited. So again, Guru Maharaj wants us to be so happy to see the presence of Waheguru just the way Janita Bhundia with the chakri looking at the break of dawn.